കലുകുചുണ്ട് വാനിനരുഗങ്ങനേച്ചുട്ടേ ജ്ഞാനവകുണു മറുവപോ കുടു ഇട്ടുവ.

0: ഭൂമിർ ഭൂമനാദ്യോരുവർ ഉപപ്രയന്തോ അധ്വരം
1: മന്ത്രം ഭോജയമാഗ്നേ ആരേ അസ്മേ ചതുർമതേ അസ്യ പ്രത്നാമനുദ്യുതകം ശുക്രം ദുഃഖ്രയഃക്രയഃ പയസ്സഹസ്രസാമൃഷം അഗ്നിർമോർധാദിവഃ ക്രമുത്പതേ പൃഥിവ്യാലയം അപാകും രേതാകും സജന്മതി.

0: ധാരണ്യസ്യാശ്നാദീന്ദ്രിയം വാർണ്യമിന്ദ്രിയമേവാത്മന്ധത്തേനാശ്വരവോസേ പശുഘാതുകസ്യ
1: ശ്രദ്ധാമനാർഭ്യേ ശ്രേഷ്ഠായ ശ്രദ്ധ.

ഗാനേശ്വരസ്വാനക്തിയാഹ പ്രജാപതിരവേക പ്രജാപതിരേവേന പൂർണമാസേ

ഗാഷ്ടാമഗച്ഛത്തേന പ്രജാപതി നിർവാസായ തേന പ്രജാപതി പരമാങ്കാഷ്ടാമഗച്ഛത്തേനേന്ദ്രൻ നിർവാസാഗ്യത്തേനേന്ദ്രപരമാങ്കാഷ്ടാമഗച്ഛത്തേന അഗ്നിശോമോ നിർവാസായ തേന അഗ്നിശോമോ പരമാങ്കാഷ്ടാമഗച്ഛത്തേന താന്തരസബോധമാസോചിതേ പരമ